വൈസീതോക്ക് വാർഷരീഗിതം കിനോസ്റ്റോൻ ചീച്ചനിയു കുമാരി സുദർശനാനി ഗിരങ് പാർട്ടി സ്ലൈൻഷീത് ജുഗ്മിതങ്ങുദംസി ഹുൻ ബോർഷിമിക്ലി ഹാചി കിനോനു റേഡിയോ കോണി സരിഷാപങ് ഇജാദത് കിച്ച് കിനാ സെയ്നു നമസ്കാര്.